ദുണ്ടും തക്കുമുക്ക് താഴെ പൊട്ടിക്കിട്ട് സമ്മാനെല്ലുക്കൂത്ത് ദന്തം തക്കുമുക്ക് ഡുണ്ടും പൊട്ടുക്കൂട്ടി സന്തം വെട്ടിക്കട്ട് കുഞ്ഞും വെച്ചിപ്പട്ട് ചേല കട്ട് മഞ്ഞൾ വെച്ചിന്നെല്ലാം മാറ